0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14-ാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. യൂറോപ്പിലെ കത്തോലിക്ക സ്കൗട്ടുകളുടെയും ഗൈഡുകളുടെയും അസോസിയേഷൻ അംഗങ്ങൾക്ക് വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ച് ലിയോ 14-ാമൻ പാപ്പ 1976 സ്ഥാപിതമായ ഈ അസോസിയേഷന്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് ജൂലൈ 1-ാം തീയതി തിങ്കളാഴ്ച ഇത്തരമൊരു കൂടിക്കാഴ്ച അനുവദിച്ച പരിശുദ്ധ പിതാവ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നല്ല ക്രൈസ്തവരും മെച്ചപ്പെട്ട പൗരന്മാരുമാകാൻ സഹായമേകുന്ന ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് നന്ദി പറഞ്ഞു. പ്രതിഫലമിച്ഛിക്കാതെയുള്ള ശുശ്രൂഷയാണ് കത്തോലിക്ക സ്കൗട്ടുകളും ഗൈഡുകളും ചെയ്യുന്നതെന്ന് അനുസ്മരിച്ച പാപ്പ യേശുവുമായുള്ള കണ്ടുമുട്ടലിനും അവന് സാക്ഷ്യമേകുന്നതിനും കുട്ടികളെ സഹായിക്കുന്ന അസോസിയേഷന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചു. സുവിശേഷമെന്നാൽ ഒരു പുസ്തകം മാത്രമല്ലെന്നും നീതിക്കും സത്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ ദാഹമകറ്റുന്നവനും നന്മയിലും സേവനത്തിലും മുന്നോട്ടു പോകാനുള്ള ധൈര്യം പകരുന്നവനുമായ ക്രിസ്തുവെന്ന വ്യക്തി തന്നെയാണ് അതിലുള്ളതെന്നും പരിശുദ്ധ പിതാവ് ഉദ്ബോധിപ്പിച്ചു. രാഷ്ട്രീയ മാനമില്ലാതെ ജനതകളുടെയും ഉന്നത മൂല്യങ്ങളുടെയും ക്രൈസ്തവ മാനവികതയുടെയും മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുള്ള അസോസിയേഷന്റെ തീരുമാനത്തെയും പരിശ്രമത്തെയും പരിശുദ്ധ പിതാവ് അഭിനന്ദിച്ചു. 2-ാം ലോകമഹായുദ്ധത്തിനുശേഷം ബുദ്ധിമുട്ടുകളിലൂടെയും ദുരിതങ്ങളിലൂടെയും കടന്നുപോയ യുവജനങ്ങൾക്ക് പ്രത്യാശ പകരാനും സഹായമേകാനും വേണ്ടി കർദിനാൾ ഡൊമിനിക് തർദീനി സ്ഥാപിച്ച വില്ല നസറത്ത് പ്രസ്ഥാനത്തിലെ അംഗങ്ങൾക്ക് സ്വകാര്യ കൂടിക്കാഴ്ച അനുവദിച്ച് ലിയോ 14-ാമൻ പാപ്പ യുവജനങ്ങൾക്ക് ബൗദ്ധിക, ധാർമ്മിക, സാമ്പത്തിക പിന്തുണ നൽകിക്കൊണ്ടുള്ള തങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരാൻ ഈ സമൂഹത്തിന് വത്തിക്കാനിലനുവദിച്ച കൂടിക്കാഴ്ചയിൽ പാപ്പ ആഹ്വാനം ചെയ്തു. വിദ്യാഭ്യാസത്തിനും സമാധാനത്തിനുമുള്ള അടയാളവും മാർഗവുമായാണ് വില്ല നസറത്ത് ജന്മമെടുത്തതെന്ന് അനുസ്മരിച്ച പരിശുദ്ധ പിതാവ് തങ്ങളുടെ കുടുംബങ്ങളിലും പഠനയിടങ്ങളിലും വിനോദ ജോലി മേഖലകളിലും സുവിശേഷമൂല്യങ്ങൾ ജീവിക്കുന്നതിനുപകരിക്കുന്ന മാർഗങ്ങൾ നൽകിക്കൊണ്ട് നന്മ പ്രവർത്തിക്കുന്ന നേതാക്കളാകാൻ യുവജനങ്ങളെ സഹായിക്കുകയെന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യമെന്ന് അനുസ്മരിച്ചു. സ്വയം പര്യാപ്തതയല്ല, സ്വതന്ത്രരാക്കുന്ന ബന്ധങ്ങളും പരിവർത്തനപ്പെടുത്തുന്ന കൂട്ടായ്മയുമാണ് മനുഷ്യർക്ക് ഉപകാരപ്പെടുകയെന്ന് അടുത്തിടെ പ്രസിദ്ധീകരിച്ച മഞ്ഞീഫിക്ക ഉമാനിതാസ് എന്ന തന്റെ പ്രഥമ ചാക്രികലേഖനം പരാമർശിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. മറ്റൊരു ബാബേൽ ഗോപുരമല്ല, സ്നേഹത്തിലും ആഗോള സാഹോദര്യത്തിലും അധിഷ്ഠിതമായ ദൈവത്തിന്റെ നഗരമാണ് നാം സൃഷ്ടിക്കേണ്ടതെന്ന് പാപ്പ പ്രസ്താവിച്ചു. തന്റെ മുൻഗാമികളായ പാപ്പാമാരുടെ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് അഹങ്കാരത്തിന്റെ തടവുകാരും അധികാരത്തിന്റെ നയം ജീവിക്കുന്നവരുമാകാനാകരുത്, മറിച്ച് സംവാദത്തിന്റെ മനോഭാവമുള്ളവരാകാനായി വേണം നാം പരിശ്രമിക്കേണ്ടതെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. സംഘർഷഭരിതമായ ഈ ലോകത്ത് ഇനിയും സമാധാനം സാധ്യമാണെന്നോർമ്മിപ്പിച്ച് ലിയോ 14-ാമൻ പാപ്പ 30 മെയ് ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസ സമാപനത്തോടനുബന്ധിച്ച് വത്തിക്കാൻ ഗാർഡനിലെ ലൂർദ് മാതാവിന്റെ ഗ്രോട്ടോയിൽ ആഗോള ജപമാല പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സംസാരിക്കുകയായിരുന്നു പാപ്പ. സമാധാനം ഒരു സിദ്ധാന്തമോ വെറും മിഥ്യയോ അല്ലെന്നും നീതിയിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ ദൈനംദിന പ്രതിബദ്ധതയാണെന്നും പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. നിരപരാധികളായ കുട്ടികൾ, ദുരിതമനുഭവിക്കുന്ന മാതാപിതാക്കൾ, അഭയാർത്ഥികൾ, പീഡനങ്ങൾക്കിരകളാകുന്ന തടവുകാർ എന്നിവരുടെ നിലവിളി ലോകം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ട പാപ്പ അധികാരമോഹവും വാക്കുകളിലെ അക്രമവും അവസാനിപ്പിച്ച് നീതിക്കും സത്യത്തിനും പ്രാധാന്യം നൽകേണ്ട സമയമാണിതെന്ന് തന്റെ പ്രഭാഷണത്തിൽ അനുസ്മരിച്ചു. സഭയുടെ പ്രേഷിത പ്രവർത്തനം ഓരോ വിശ്വാസിയുടെയും ഉത്തരവാദിത്വമാണെന്നും പ്രേഷിത ദൗത്യത്തിലെ നവീകരണവും പുതു ഉണർവും സഭയ്ക്ക് ഇന്നാവശ്യമാണെന്നും ഓർമ്മിപ്പിച്ച് ലിയോ 14-ാമൻ പാപ്പ ആഗോള മിഷൻ ഞായറാഴ്ചയുടെ 100-ാം വാർഷികാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ June 1 തിങ്കളാഴ്ച റോമിൽ വെച്ചു നടന്ന പൊന്തിഫിക്കൽ മിഷൻ സൊസൈറ്റികളുടെ വാർഷിക ജനറൽ അസംബ്ലിയിൽ പങ്കെടുത്ത പ്രതിനിധികൾക്കയച്ച സന്ദേശത്തിലാണ് പാപ്പ ഇത്തരമൊരു ആഹ്വാനം മുന്നോട്ടുവച്ചത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14-ാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയാണ് അടുത്തത്.

0: 2026 മെയ് മാസം 31 തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ഞായറാഴ്ചകളിൽ പതിവുള്ളതുപോലെ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ത്രികാല ജപ പ്രാർത്ഥന നയിക്കുകയും ആളുകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. ഏതാണ്ട് 20,000 ആളുകൾ പാപ്പായെ കാണാനും പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും ആശീർവാദം സ്വീകരിക്കാനുമായി വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിനകത്തും പരിസരങ്ങളിലുമായി നിലനിന്നിരുന്നു. ഉച്ചയ്ക്ക് കൃത്യം 12 മണിക്ക് ഇന്ത്യയിൽ വൈകുന്നേരം 3:30 പരിശുദ്ധ പിതാവ് അപ്പസ്തോലിക കൊട്ടാരത്തിന്റെ ജാലകത്തിലെത്തുകയും ഏവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് തന്റെ പ്രഭാഷണം നടത്തുകയും ചെയ്തു. പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാളായിരുന്ന ഈ ഞായറാഴ്ചയിലെ സുവിശേഷ വായനയായിരുന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:16 16 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ ആധാരമാക്കിയായിരുന്നു പരിശുദ്ധ പിതാവ് പ്രഭാഷണം നടത്തിയത്. ഈ വചനഭാഗം ഇപ്രകാരമായിരുന്നു. യേശു നിക്കോദേമോസിനോട് പറഞ്ഞു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്കയച്ചത് ലോകത്തെ ശിക്ഷയ്ക്കു വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്കു വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്കു വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇറ്റാലിയൻ ഭാഷയിൽ പരിശുദ്ധ പിതാവ് നടത്തിയ പ്രഭാഷണം ഇപ്രകാരമായിരുന്നു.
1: Cari fratelli e sorelle, buona domenica. Con la solennità di Pentecoste, una settimana fa si è concluso il tempo pasquale.
0: പ്രിയ സഹോദരി സഹോദരന്മാരെ, ശുഭഞായർ. ഒരാഴ്ച മുൻപ് ആഘോഷിച്ച പെന്തക്കുസ്ത തിരുനാളോടെ പെസഹാക്കാലം അവസാനിച്ചു. നാം ഇന്ന് ത്രിത്വൈക രഹസ്യം ആഘോഷിക്കുമ്പോൾ അതിന്റെ കേന്ദ്രത്തിൽ നിന്ന്, അതായത് യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകപ്പെട്ട ദൈവിക ജീവനെ കേന്ദ്രീകരിച്ച് നാം നടത്തിയ വിശ്വാസയാത്രയെക്കുറിച്ച് പുനഃവിചിന്തനം നടത്താനുള്ള അവസരമാണ് ലഭിക്കുന്നത്. ഈ ദൈവിക ജീവൻ ചലനാത്മകവും അക്ഷയവും ഫലദായകവും ഇന്ന് നമ്മെ ഉൾച്ചേർക്കുന്നതുമായ ഒരു കൂട്ടായ്മയാണ്. കൂട്ടായ്മയുടെ കൂദാശയായും കണ്ടുമുട്ടലിന്റെയും സ്നേഹത്തിന്റെയും ജീവന്റെയും സ്ഥലവും സ്വർഗവും ഭൂമിയും കണ്ടുമുട്ടുന്ന ഇടവുമായും സഭ ലോകത്തിൽ രൂപമെടുക്കാൻ വേണ്ടി പിതാവിനെയും പുത്രനെയും ബന്ധിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വർഷിക്കപ്പെട്ടിരിക്കുന്നു. ആരാധനാക്രമപ്രകാരമുള്ള ഇന്നത്തെ സുവിശേഷഭാഗം ഇസ്രായേലിലെ ഒരു പ്രമുഖ വ്യക്തിയായിരുന്ന നിക്കോദേമോസിനെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് യേശുവിനോട് വലിയ ഒരു അടുപ്പം തോന്നിയിരുന്നു. ഈയൊരു നിഗൂഢ ഗുരുവിനെ കൂടുതൽ അറിയുവാനും അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുവാനുമുള്ള ആഗ്രഹത്താൽ അവൻ അദ്ദേഹത്തെ കാണാനായി പോകുന്നു. മറ്റുള്ളവർ തന്നെ കാണാതിരിക്കാൻ വേണ്ടി രാത്രിയിലാണ് അവൻ പോകുന്നത്. അവന് ആതിഥേയത്വം അനുവദിച്ചുകൊണ്ട് യേശു അവന്റെ അന്വേഷണത്തിന് പ്രാധാന്യം നൽകി. മുതിർന്ന ഒരുവനുപോലും വീണ്ടും ജനിക്കാൻ സാധിക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവനെ അത്ഭുതപ്പെടുത്തി. ദൈവിക ജീവൻ അവന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയേക്കാമെന്ന് മനസ്സിലാക്കാൻ സഹായിച്ചു. യേശു നിക്കോദേമോസിനോട് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് സംസാരിച്ചു. അവന്റെ അജ്ഞതയുടെ രാത്രിയെ നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും ഇന്നത്തെ തിരുനാളിൽ മുഴങ്ങിക്കേൾക്കുന്ന സത്യത്താൽ പ്രകാശിപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. വീണ്ടും, ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്കയച്ചത് ലോകത്തെ ശിക്ഷയ്ക്കു വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാനാണ്.
1: Dio non ha mandato il figlio nel mondo per condannare il mondo, ma perché il mondo sia salvato per mezzo di lui. Carissimi, nel mistero di Dio,
0: പ്രിയപ്പെട്ടവരെ, നിക്കോദേമോസ് യേശുവിനരികിൽ സന്തോഷ സ്വാതന്ത്ര്യങ്ങൾ അനുഭവിച്ചതുപോലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമടങ്ങുന്ന ദൈവിക രഹസ്യത്തിൽ നമ്മളും നമ്മുടെ സ്വന്തം ഭവനത്തിലാണെന്ന് മനസ്സിലാക്കാം. ദൈവിക ജീവൻ ഏറെ മനോഹരവും ഉൾച്ചേർക്കുന്നതുമാണ്. അത് പലപ്പോഴും അസ്വസ്ഥമായ നമ്മുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്നു. പരിശുദ്ധാത്മാവിന്റെ ആനന്ദത്തിൽ നമ്മെ സഹോദരീ സഹോദരന്മാരുമായി ഒരുമിച്ചു ചേർക്കുന്നു. പരിശുദ്ധ ത്രിത്വം എല്ലാത്തിനെയും എല്ലാവരെയും സ്നേഹിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഓരോ സൃഷ്ടിയും കൂട്ടായ്മയ്ക്കും പരസ്പര ബന്ധത്തിനും കണ്ടുമുട്ടലിനുമായി സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് തിരിച്ചറിയാൻ നമുക്കു സാധിക്കുന്നു. ഇതിനു വിപരീതമായി ഭിന്നതകളും ധ്രുവീകരണങ്ങളും വൈവിധ്യങ്ങളോടുള്ള പുച്ഛവും ലോകത്ത് നാശവും ദുഃഖവും ഊഷരതയുമാണ് കൊണ്ടുവരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്രായേൽ നേതാക്കളുടെ ഉപദേശക സമിതിയും സൻഹെദ്രീൻ എന്ന പേരുമുള്ള യഹൂദസംഘത്തിൽ അംഗമായിരുന്നു നിക്കോദേമോസ്. ഈ സംഘത്തിൽ യേശുവിനെക്കുറിച്ച് നിന്ദാവാക്കുകൾ കേട്ടപ്പോൾ കുറ്റം വിധിക്കുന്നതിന് മുൻപ് യേശുവിനെ ശ്രവിക്കാൻ അവൻ അവരെല്ലാവരെയും ക്ഷണിച്ചു. ഹൃദയത്തെ പുതിയ സത്യത്തിലേക്കും യഥാർത്ഥ പുതുമയിലേക്കും തുറക്കുന്ന കൂട്ടായ്മയുടെ ആത്മാവിനെ അവന് ക്രിസ്തുവിലൂടെ ലഭിച്ചിരുന്നു. ഈ ആത്മാവിനെ സ്വീകരിക്കാത്തവർ തങ്ങളുടെ പരാതികളിൽ വാർദ്ധക്യമടയുന്നു, ഒറ്റയ്ക്കാകുന്നു. അവരുടെ ആത്മാവിൽ ഒരിക്കലും സന്തോഷമുണ്ടാകുന്നില്ല. മറിച്ച്, പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇന്ന് ആഘോഷത്തിരുനാളാണ്. ദൈവത്തിന്റെ തിരുനാൾ നമ്മുടെയും തിരുനാളാണ്. ഇക്കാരണത്താലാണ് വിശുദ്ധ പൗലോസ് കൊരിന്തോസുകാർക്കെഴുതുന്നത്, സഹോദരരെ, സന്തോഷിക്കുവിൻ, പൂർണ്ണത തേടുവിൻ, പരസ്പരം ധൈര്യം പകരുവിൻ, ഏകമനസ്കരായിരിക്കുവിൻ, സമാധാനത്തിൽ ജീവിക്കുവിൻ, സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ദൈവം നിങ്ങളോടുകൂടെയുണ്ടായിരിക്കും. നമുക്കിനി കർത്താവിൻ്റെ മാലാഖ എന്ന ത്രികാലജപ പ്രാർത്ഥനയോടെ പരിശുദ്ധാമ്മയോട് അപേക്ഷിക്കാം. ദൈവഹിതത്തോടുള്ള അവളുടെ അപ്രകാരം ഭവിക്കട്ടെ എന്ന സമ്മതമേഖലയിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹത്തോടുള്ള നമ്മുടെ സമ്മതമേഖലകളും പൂവണിയട്ടെ.
1: Si rivolgiamo alla Vergine Maria nel suo sì alla divina volontà, fiorisca anche il nostro sì all'amore della Santissima Trinità.
0: തന്റെ പ്രഭാഷണത്തിനു ശേഷം പാപ്പ ലത്തീൻ ഭാഷയിൽ ത്രികാലജപ പ്രാർത്ഥന നയിക്കുകയും പ്രാർത്ഥനയുടെ അവസാനം ഏവർക്കും ആശീർവാദം നൽകുകയും ചെയ്തു.
1: Angelus Domini nunciavit Mariae
2: et concepite Spiritu Sancto.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui, Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ecce ancilla Domini.
2: Fiat mi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui, Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est,
2: et habitavit in nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui, Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genetrix,
2: dignificiamur promissionibus Christi.
1: Oremus. Gratiam tuam quaesumus Domine mentibus nostris infunde, ut qui angelo nunciante, Christi filii tui, incarnationum coniovimus, per passionem eius et crucem, ad resurrectionis gloriam perducamur, per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Pro fidelibus defunctis requiem aeternam dona eis Domine,
2: et lux perpetua luceat eis.
1: Requiescant in pace.
2: Amen.
1: Dominus vobiscum.
2: Et cum spiritu tuo.
1: Sit nomen Domini benedictum,
2: ex nunc et usque in saeculum.
1: Adiutorium nostrum in nomine Domini,
2: qui feci celum et terram.
1: Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
2: Amen.

0: തന്റെ ഉദ്ബോധന പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനും ശേഷം വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിലുണ്ടായിരുന്ന ഏവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പാപ്പ ഇങ്ങനെ തുടർന്നു:
1: Cari fratelli e sorelle, in questo mese di maggio da tutta la Chiesa si è elevata una corale invocazione di pace.
0: പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ മെയ് മാസത്തിൽ മുഴുവൻ സഭയിൽ നിന്നും സമാധാനത്തിനായുള്ള പ്രാർത്ഥനകൾ ഏകകണ്ഠമായി ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് മുറിയാത്ത ഒരു ചങ്ങല പോലെ പരിശുദ്ധ ജപമാല പ്രാർത്ഥന വഴി സഭ യുദ്ധത്താൽ പീഡനമനുഭവിക്കുന്ന ജനങ്ങളെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥ്യത്തിന് ഭരമേൽപ്പിച്ചു. നീതിപൂർണവും നിലനിൽക്കുന്നതുമായ സമാധാനത്തിനു വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമത്തിലേക്ക് ദൈവികജ്ഞാനം അധികാരമുള്ളവരുടെ മനസാക്ഷിയെ പ്രകാശിപ്പിക്കുകയും തീരുമാനങ്ങളെ നയിക്കുകയും ചെയ്യട്ടെ.
1: Possa la divina sapienza illuminare la coscienza di chi ha autorità e orientare le decisioni verso la ricerca sincera di una pace giusta e duratura.
0: പൊതുവായ പ്രഭാഷണങ്ങൾക്കു ശേഷം മെയ് 31 ഇറ്റലിയിൽ ആചരിക്കപ്പെട്ട സമാശ്വാസത്തിന്റെ ദിനം പരാമർശിച്ച പാപ്പ രോഗികൾക്കും അവർക്ക് ചികിത്സയും പരിചരണവും നൽകുന്നവർക്കും തന്റെ സാമീപ്യം ഉറപ്പു നൽകി. മറ്റുള്ളവരോടുള്ള സാമീപ്യത്തിന്റെയും പരിചരണത്തിന്റെയും സംസ്കാരം പ്രചരിപ്പിക്കുന്ന ഏവർക്കും പരിശുദ്ധ പിതാവ് നന്ദി പറയുകയും അവരുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. തുടർന്ന് ചത്വരത്തിലുണ്ടായിരുന്ന റോമാക്കാരെയും ഇറ്റലിയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്നെത്തിയവരെയും മറ്റു ദേശങ്ങളിലും രാജ്യങ്ങളിലും നിന്നു വന്ന വിശ്വാസികളെയും തീർത്ഥാടകരെയും പരിശുദ്ധ പിതാവ് അഭിവാദ്യം ചെയ്തു. ഏവർക്കും ഒരു നല്ല ഞായറാഴ്ച ആശംസിച്ചുകൊണ്ടാണ് പാപ്പ ജാലകത്തിങ്കൽ നിന്നും പിൻവാങ്ങിയത്. ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14 പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14-ാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. യൂറോപ്പിലെ കത്തോലിക്ക സ്കൗട്ടുകളുടെയും ഗൈഡുകളുടെയും അസോസിയേഷൻ അംഗങ്ങൾക്ക് വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ച് ലിയോ 14-ാമൻ പാപ്പ 1976 സ്ഥാപിതമായ ഈ അസോസിയേഷന്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് ജൂലൈ 1-ാം തീയതി തിങ്കളാഴ്ച ഇത്തരമൊരു കൂടിക്കാഴ്ച അനുവദിച്ച പരിശുദ്ധ പിതാവ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നല്ല ക്രൈസ്തവരും മെച്ചപ്പെട്ട പൗരന്മാരുമാകാൻ സഹായമേകുന്ന ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് നന്ദി പറഞ്ഞു. പ്രതിഫലമിച്ഛിക്കാതെയുള്ള ശുശ്രൂഷയാണ് കത്തോലിക്ക സ്കൗട്ടുകളും ഗൈഡുകളും ചെയ്യുന്നതെന്ന് അനുസ്മരിച്ച പാപ്പ യേശുവുമായുള്ള കണ്ടുമുട്ടലിനും അവന് സാക്ഷ്യമേകുന്നതിനും കുട്ടികളെ സഹായിക്കുന്ന അസോസിയേഷന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചു. സുവിശേഷമെന്നാൽ ഒരു പുസ്തകം മാത്രമല്ലെന്നും നീതിക്കും സത്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ ദാഹമകറ്റുന്നവനും നന്മയിലും സേവനത്തിലും മുന്നോട്ടു പോകാനുള്ള ധൈര്യം പകരുന്നവനുമായ ക്രിസ്തുവെന്ന വ്യക്തി തന്നെയാണ് അതിലുള്ളതെന്നും പരിശുദ്ധ പിതാവ് ഉദ്ബോധിപ്പിച്ചു. രാഷ്ട്രീയ മാനമില്ലാതെ ജനതകളുടെയും ഉന്നത മൂല്യങ്ങളുടെയും ക്രൈസ്തവ മാനവികതയുടെയും മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുള്ള അസോസിയേഷന്റെ തീരുമാനത്തെയും പരിശ്രമത്തെയും പരിശുദ്ധ പിതാവ് അഭിനന്ദിച്ചു. 2-ാം ലോകമഹായുദ്ധത്തിനുശേഷം ബുദ്ധിമുട്ടുകളിലൂടെയും ദുരിതങ്ങളിലൂടെയും കടന്നുപോയ യുവജനങ്ങൾക്ക് പ്രത്യാശ പകരാനും സഹായമേകാനും വേണ്ടി കർദിനാൾ ഡൊമിനിക് തർദീനി സ്ഥാപിച്ച വില്ല നസറത്ത് പ്രസ്ഥാനത്തിലെ അംഗങ്ങൾക്ക് സ്വകാര്യ കൂടിക്കാഴ്ച അനുവദിച്ച് ലിയോ 14-ാമൻ പാപ്പ യുവജനങ്ങൾക്ക് ബൗദ്ധിക, ധാർമ്മിക, സാമ്പത്തിക പിന്തുണ നൽകിക്കൊണ്ടുള്ള തങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരാൻ ഈ സമൂഹത്തിന് വത്തിക്കാനിൽ അനുവദിച്ച കൂടിക്കാഴ്ചയിൽ പാപ്പ ആഹ്വാനം ചെയ്തു. വിദ്യാഭ്യാസത്തിനും സമാധാനത്തിനുമുള്ള അടയാളവും മാർഗവുമായാണ് വില്ല നസറത്ത് ജന്മമെടുത്തതെന്ന് അനുസ്മരിച്ച പരിശുദ്ധ പിതാവ് തങ്ങളുടെ കുടുംബങ്ങളിലും പഠനയിടങ്ങളിലും വിനോദ ജോലി മേഖലകളിലും സുവിശേഷ മൂല്യങ്ങൾ ജീവിക്കുന്നതിനുപകരിക്കുന്ന മാർഗങ്ങൾ നൽകിക്കൊണ്ട് നന്മ പ്രവർത്തിക്കുന്ന നേതാക്കളാകാൻ യുവജനങ്ങളെ സഹായിക്കുകയെന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യമെന്ന് അനുസ്മരിച്ചു. സ്വയം പര്യാപ്തതയല്ല, സ്വതന്ത്രരാക്കുന്ന ബന്ധങ്ങളും പരിവർത്തനപ്പെടുത്തുന്ന കൂട്ടായ്മയുമാണ് മനുഷ്യർക്ക് ഉപകാരപ്പെടുകയെന്ന് അടുത്തിടെ പ്രസിദ്ധീകരിച്ച മഞ്ഞീഫിക്ക ഉമാനിതാസ് എന്ന തന്റെ പ്രഥമ ചാക്രികലേഖനം പരാമർശിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. മറ്റൊരു ബാബേൽ ഗോപുരമല്ല, സ്നേഹത്തിലും ആഗോള സാഹോദര്യത്തിലും അധിഷ്ഠിതമായ ദൈവത്തിന്റെ നഗരമാണ് നാം സൃഷ്ടിക്കേണ്ടതെന്ന് പാപ്പ പ്രസ്താവിച്ചു. തന്റെ മുൻഗാമികളായ പാപ്പാമാരുടെ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് അഹങ്കാരത്തിന്റെ തടവുകാരും അധികാരത്തിന്റെ നയം ജീവിക്കുന്നവരുമാകാനാകരുത്, മറിച്ച് സംവാദത്തിന്റെ മനോഭാവമുള്ളവരാകാനായി വേണം നാം പരിശ്രമിക്കേണ്ടതെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. സംഘർഷഭരിതമായ ഈ ലോകത്ത് ഇനിയും സമാധാനം സാധ്യമാണെന്നോർമ്മിപ്പിച്ച് ലിയോ 14-ാമൻ പാപ്പ 30 മെയ് ശനിയാഴ്ച

വൈകുന്നേരം 7 മണിക്ക് പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസ സമാപനത്തോടനുബന്ധിച്ച് വത്തിക്കാൻ ഗാർഡനിലെ ലൂർദു മാതാവിന്റെ ഗ്രോട്ടോയിൽ ആഗോള ജപമാല പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സംസാരിക്കുകയായിരുന്നു പാപ്പ. സമാധാനം ഒരു സിദ്ധാന്തമോ വെറും മിഥ്യയോ അല്ലെന്നും നീതിയിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ ദൈനംദിന പ്രതിബദ്ധതയാണെന്നും പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. നിരപരാധികളായ കുട്ടികൾ, ദുരിതമനുഭവിക്കുന്ന മാതാപിതാക്കൾ, അഭയാർത്ഥികൾ, പീഡനങ്ങൾക്കിരകളാകുന്ന തടവുകാർ എന്നിവരുടെ നിലവിളി ലോകം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ട പാപ്പ അധികാരമോഹവും വാക്കുകളിലെ അക്രമവും അവസാനിപ്പിച്ച് നീതിക്കും സത്യത്തിനും പ്രാധാന്യം നൽകേണ്ട സമയമാണിതെന്ന് തന്റെ പ്രഭാഷണത്തിൽ അനുസ്മരിച്ചു. സഭയുടെ പ്രേഷിത പ്രവർത്തനം ഓരോ വിശ്വാസിയുടെയും ഉത്തരവാദിത്വമാണെന്നും പ്രേഷിത ദൗത്യത്തിലെ നവീകരണവും പുതു ഉണർവും സഭയ്ക്ക് ഇന്നാവശ്യമാണെന്നും ഓർമ്മിപ്പിച്ച് ലിയോ 14-ാമൻ പാപ്പ ആഗോള മിഷൻ ഞായറാഴ്ചയുടെ 100-ാം വാർഷികാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ജൂൺ 1-ാം തീയതി തിങ്കളാഴ്ച റോമിൽ വെച്ചു നടന്ന പൊന്തിഫിക്കൽ മിഷൻ സൊസൈറ്റികളുടെ വാർഷിക ജനറൽ അസംബ്ലിയിൽ പങ്കെടുത്ത പ്രതിനിധികൾക്കയച്ച സന്ദേശത്തിലാണ് പാപ്പ ഇത്തരമൊരു ആഹ്വാനം മുന്നോട്ടുവച്ചത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14-ാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയാണ് അടുത്തത്.

0: 2026 മെയ് മാസം 31 തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ഞായറാഴ്ചകളിൽ പതിവുള്ളതുപോലെ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ത്രികാല ജപപ്രാർത്ഥന നയിക്കുകയും ആളുകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. ഏതാണ്ട് 20,000 ആളുകൾ പാപ്പായെ കാണാനും പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും ആശീർവാദം സ്വീകരിക്കാനുമായി വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിനകത്തും പരിസരങ്ങളിലുമായി നിലനിന്നിരുന്നു. ഉച്ചയ്ക്ക് കൃത്യം 12 മണിക്ക്, ഇന്ത്യയിൽ വൈകുന്നേരം 3:30 പരിശുദ്ധ പിതാവ് അപ്പസ്തോലിക കൊട്ടാരത്തിന്റെ ജാലകത്തിലെത്തുകയും ഏവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് തന്റെ പ്രഭാഷണം നടത്തുകയും ചെയ്തു. പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാളായിരുന്ന ഈ ഞായറാഴ്ചയിലെ സുവിശേഷ വായനയായിരുന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:16-18 തിരുവചനങ്ങൾ ആധാരമാക്കിയായിരുന്നു പരിശുദ്ധ പിതാവ് പ്രഭാഷണം നടത്തിയത്. ഈ വചനഭാഗം ഇപ്രകാരമായിരുന്നു. യേശു നിക്കോദേമോസിനോട് പറഞ്ഞു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്കയച്ചത് ലോകത്തെ ശിക്ഷയ്ക്കു വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്കു വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്കു വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇറ്റാലിയൻ ഭാഷയിൽ പരിശുദ്ധ പിതാവ് നടത്തിയ പ്രഭാഷണം ഇപ്രകാരമായിരുന്നു.
1: Cari fratelli e sorelle, buona domenica. Con la solennità di Pentecoste, una settimana fa si è concluso il tempo pasquale.
0: പ്രിയ സഹോദരി സഹോദരന്മാരെ, ശുഭഞായർ. ഒരാഴ്ച മുൻപ് ആഘോഷിച്ച പെന്തക്കുസ്ത തിരുനാളോടെ പെസഹാക്കാലം അവസാനിച്ചു. നാം ഇന്ന് ത്രിത്വൈക രഹസ്യം ആഘോഷിക്കുമ്പോൾ അതിന്റെ കേന്ദ്രത്തിൽ നിന്ന്, അതായത് യേശുക്രിസ്തുവിലൂടെ നമുക്കു നൽകപ്പെട്ട ദൈവിക ജീവനെ കേന്ദ്രീകരിച്ച് നാം നടത്തിയ വിശ്വാസയാത്രയെക്കുറിച്ച് പുനഃവിചിന്തനം നടത്താനുള്ള അവസരമാണ് ലഭിക്കുന്നത്. ഈ ദൈവിക ജീവൻ ചലനാത്മകവും അക്ഷയവും ഫലദായകവും ഇന്ന് നമ്മെ ഉൾച്ചേർക്കുന്നതുമായ ഒരു കൂട്ടായ്മയാണ്. കൂട്ടായ്മയുടെ കൂദാശയായും കണ്ടുമുട്ടലിന്റെയും സ്നേഹത്തിന്റെയും ജീവന്റെയും സ്ഥലവും സ്വർഗവും ഭൂമിയും കണ്ടുമുട്ടുന്ന ഇടവുമായും സഭ ലോകത്തിൽ രൂപമെടുക്കാൻ വേണ്ടി പിതാവിനെയും പുത്രനെയും ബന്ധിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വർഷിക്കപ്പെട്ടിരിക്കുന്നു. ആരാധനാക്രമപ്രകാരമുള്ള ഇന്നത്തെ സുവിശേഷഭാഗം ഇസ്രായേലിലെ ഒരു പ്രമുഖ വ്യക്തിയായിരുന്ന നിക്കോദേമോസിനെ നമുക്കു മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് യേശുവിനോട് വലിയ ഒരു അടുപ്പം തോന്നിയിരുന്നു. ഈയൊരു നിഗൂഢ ഗുരുവിനെ കൂടുതൽ അറിയുവാനും അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുവാനുമുള്ള ആഗ്രഹത്താൽ അവൻ അദ്ദേഹത്തെ കാണാനായി പോകുന്നു. മറ്റുള്ളവർ തന്നെ കാണാതിരിക്കാൻ വേണ്ടി രാത്രിയിലാണ് അവൻ പോകുന്നത്. അവന് ആതിഥേയത്വം അനുവദിച്ചുകൊണ്ട് യേശു അവന്റെ അന്വേഷണത്തിന് പ്രാധാന്യം നൽകി. മുതിർന്ന ഒരുവനുപോലും വീണ്ടും ജനിക്കാൻ സാധിക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവനെ അത്ഭുതപ്പെടുത്തി. ദൈവിക ജീവൻ അവന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയേക്കാമെന്ന് മനസ്സിലാക്കാൻ സഹായിച്ചു. യേശു നിക്കോദേമോസിനോട് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് സംസാരിച്ചു. അവന്റെ അജ്ഞതയുടെ രാത്രിയെ നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും ഇന്നത്തെ തിരുനാളിൽ മുഴങ്ങിക്കേൾക്കുന്ന സത്യത്താൽ പ്രകാശിപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. വീണ്ടും, ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്കയച്ചത് ലോകത്തെ ശിക്ഷയ്ക്കു വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാനാണ്.
1: Dio non ha mandato il figlio nel mondo per condannare il mondo, ma perché il mondo sia salvato per mezzo di lui. Carissimi, nel mistero di Dio,
0: പ്രിയപ്പെട്ടവരെ, നിക്കോദേമോസ് യേശുവിനരികിൽ സന്തോഷ സ്വാതന്ത്ര്യങ്ങൾ അനുഭവിച്ചതുപോലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമടങ്ങുന്ന ദൈവിക രഹസ്യത്തിൽ നമ്മളും നമ്മുടെ സ്വന്തം ഭവനത്തിലാണെന്ന് മനസ്സിലാക്കാം. ദൈവിക ജീവൻ ഏറെ മനോഹരവും ഉൾച്ചേർക്കുന്നതുമാണ്. അത് പലപ്പോഴും അസ്വസ്ഥമായ നമ്മുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്നു. പരിശുദ്ധാത്മാവിന്റെ ആനന്ദത്തിൽ നമ്മെ സഹോദരീ സഹോദരന്മാരുമായി ഒരുമിച്ചു ചേർക്കുന്നു. പരിശുദ്ധ ത്രിത്വം എല്ലാത്തിനെയും എല്ലാവരെയും സ്നേഹിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഓരോ സൃഷ്ടിയും കൂട്ടായ്മയ്ക്കും പരസ്പര ബന്ധത്തിനും കണ്ടുമുട്ടലിനുമായി സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് തിരിച്ചറിയാൻ നമുക്കു സാധിക്കുന്നു. ഇതിനു വിപരീതമായി ഭിന്നതകളും ധ്രുവീകരണങ്ങളും വൈവിധ്യങ്ങളോടുള്ള പുച്ഛവും ലോകത്ത് നാശവും ദുഃഖവും ഊഷരതയുമാണ് കൊണ്ടുവരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്രായേൽ നേതാക്കളുടെ ഉപദേശക സമിതിയും സൻഹെദ്രീൻ എന്ന പേരുമുള്ള യഹൂദ സംഘത്തിൽ അംഗമായിരുന്നു നിക്കോദേമോസ്. ഈ സംഘത്തിൽ യേശുവിനെക്കുറിച്ച് നിന്ദാവാക്കുകൾ കേട്ടപ്പോൾ കുറ്റം വിധിക്കുന്നതിനു മുൻപ് യേശുവിനെ ശ്രവിക്കാൻ അവൻ അവരെല്ലാവരെയും ക്ഷണിച്ചു. ഹൃദയത്തെ പുതിയ സത്യത്തിലേക്കും യഥാർത്ഥ പുതുമയിലേക്കും തുറക്കുന്ന കൂട്ടായ്മയുടെ ആത്മാവിനെ അവന് ക്രിസ്തുവിലൂടെ ലഭിച്ചിരുന്നു. ഈ ആത്മാവിനെ സ്വീകരിക്കാത്തവർ തങ്ങളുടെ പരാതികളിൽ വാർദ്ധക്യമടയുന്നു, ഒറ്റയ്ക്കാകുന്നു. അവരുടെ ആത്മാവിൽ ഒരിക്കലും സന്തോഷമുണ്ടാകുന്നില്ല. മറിച്ച്, പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇന്ന് ആഘോഷത്തിരുന്നാളാണ്. ദൈവത്തിന്റെ തിരുനാൾ നമ്മുടെയും തിരുനാളാണ്. ഇക്കാരണത്താലാണ് വിശുദ്ധ പൗലോസ് കൊരിന്തോസുകാർക്കെഴുതുന്നത്, സഹോദരരെ, സന്തോഷിക്കുവിൻ, പൂർണ്ണത തേടുവിൻ, പരസ്പരം ധൈര്യം പകരുവിൻ, ഏകമനസ്കരായിരിക്കുവിൻ, സമാധാനത്തിൽ ജീവിക്കുവിൻ, സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ദൈവം നിങ്ങളോടുകൂടെയുണ്ടായിരിക്കും. നമുക്കിനി കർത്താവിൻ്റെ മാലാഖ എന്ന ത്രികാലജപ പ്രാർത്ഥനയോടെ പരിശുദ്ധാമ്മയോട് അപേക്ഷിക്കാം. ദൈവഹിതത്തോടുള്ള അവളുടെ അപ്രകാരം ഭവിക്കട്ടെ എന്ന സമ്മതമേഖലയിൽ പരിശുദ്ധ ത്രിത്വത്തിന്റെ സ്നേഹത്തോടുള്ള നമ്മുടെ സമ്മതമേഖലകളും പൂവണിയട്ടെ.
1: Edora, con la preghiera dell'Angelus, ci rivolgiamo alla Vergine Maria nel suo sì alla divina volontà, fiorisca anche il nostro sì all'amore della Santissima Trinità.
0: തന്റെ പ്രഭാഷണത്തിനു ശേഷം പാപ്പ ലത്തീൻ ഭാഷയിൽ ത്രികാലജപ പ്രാർത്ഥന നയിക്കുകയും പ്രാർത്ഥനയുടെ അവസാനം ഏവർക്കും ആശീർവാദം നൽകുകയും ചെയ്തു.
1: Angelus Domini nunciavit Mariae
2: et concepit Spiritu Sancto.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui, Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ecce ancilla Domini.
2: Fiat mi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui, Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est,
2: et habitavit in nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui, Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genetrix,
2: dignificamur promissionibus Christi.
1: Oremus. Gratiam tuam quaesumus Domine mentibus nostris infunde, ut qui angelo nunciante Christi Filii Tui incarnationum coniovimus per passionem eius et crucem ad resurrectionis gloriam perducamur per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Pro fidelibus defunctis requiem aeternam dona eis Domine,
2: et lux perpetua luce a teis,
1: requiescant in pace.
2: Amen.
1: Dominus vobiscum,
2: et cum spiritu tuo,
1: Sit nomen Domini benedictum,
2: ex nunc et usque in saeculum.
1: Adiutorium nostrum in nomine Domini,
2: qui feci celum et terram.
1: Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
2: Amen.

0: തന്റെ ഉദ്ബോധന പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനും ശേഷം വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിലുണ്ടായിരുന്ന ഏവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പാപ്പ ഇങ്ങനെ തുടർന്നു.
1: Cari fratelli e sorelle, in questo mese di maggio da tutta la Chiesa si è elevata una corale invocazione di pace.
0: പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ മെയ് മാസത്തിൽ മുഴുവൻ സഭയിൽ നിന്നും സമാധാനത്തിനായുള്ള പ്രാർത്ഥനകൾ ഏകകണ്ഠമായി ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് മുറിയാത്ത ഒരു ചങ്ങല പോലെ പരിശുദ്ധ ജപമാല പ്രാർത്ഥന വഴി സഭ യുദ്ധത്താൽ പീഡനമനുഭവിക്കുന്ന ജനങ്ങളെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥ്യത്തിന് ഭരമേൽപ്പിച്ചു. നീതിപൂർണവും നിലനിൽക്കുന്നതുമായ സമാധാനത്തിനു വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമത്തിലേക്ക് ദൈവികജ്ഞാനം അധികാരമുള്ളവരുടെ മനസാക്ഷിയെ പ്രകാശിപ്പിക്കുകയും തീരുമാനങ്ങളെ നയിക്കുകയും ചെയ്യട്ടെ.
1: Possa la divina sapienza illuminare la coscienza di chi ha autorità e orientare le decisioni verso la ricerca sincera di una pace giusta e duratura.
0: പൊതുവായ പ്രഭാഷണങ്ങൾക്കു ശേഷം മെയ് 31 ഇറ്റലിയിൽ ആചരിക്കപ്പെട്ട സമാശ്വാസത്തിന്റെ ദിനം പരാമർശിച്ച പാപ്പ രോഗികൾക്കും അവർക്ക് ചികിത്സയും പരിചരണവും നൽകുന്നവർക്കും തന്റെ സാമീപ്യം ഉറപ്പു നൽകി. മറ്റുള്ളവരോടുള്ള സാമീപ്യത്തിന്റെയും പരിചരണത്തിന്റെയും സംസ്കാരം പ്രചരിപ്പിക്കുന്ന ഏവർക്കും പരിശുദ്ധ പിതാവ് നന്ദി പറയുകയും അവരുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. തുടർന്ന് ചത്വരത്തിലുണ്ടായിരുന്ന റോമാക്കാരെയും ഇറ്റലിയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്നെത്തിയവരെയും മറ്റു ദേശങ്ങളിലും രാജ്യങ്ങളിലും നിന്നു വന്ന വിശ്വാസികളെയും തീർത്ഥാടകരെയും പരിശുദ്ധ പിതാവ് അഭിവാദ്യം ചെയ്തു. ഏവർക്കും ഒരു നല്ല ഞായറാഴ്ച ആശംസിച്ചുകൊണ്ടാണ് പാപ്പ ജാലകത്തിങ്കൽ നിന്നും പിൻവാങ്ങിയത്. ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14 പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: നിങ്ങൾ ശ്രവിക്കുന്നത് വത്തിക്കാൻ റേഡിയോ.
1: My sovereign liege, two women stand.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. ആരോഗ്യ സംരക്ഷണ ഡാറ്റാബേസുകൾ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം പാപ്പ. പൊന്തിഫിക്കൽ അക്കാദമി ഫോർ ലൈഫ്, വേൾഡ് മെഡിക്കൽ അസോസിയേഷൻ, ഇസ്രായേൽ മെഡിക്കൽ അസോസിയേഷൻ എന്നിവർ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആരോഗ്യ വിവരങ്ങളുടെ സംരക്ഷണം സംബന്ധിച്ച തായ്പേയ് പ്രഖ്യാപനത്തിന്റെ പരിഷ്കരണത്തിനായി ജൂൺ മാസം 1-2 തീയതികളിൽ നടക്കുന്ന യോഗത്തിൽ സംബന്ധിക്കുന്നവരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പാപ്പയുടെ സന്ദേശം കൈമാറി. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിന്റെ കയ്യൊപ്പോടുകൂടി പൊന്തിഫിക്കൽ അക്കാദമി ഫോർ ലൈഫിന്റെ പ്രസിഡന്റ് മോൺസിഞ്ഞോർ പെഗോരോരായിക്കാണ് സന്ദേശമയച്ചത്. സാങ്കേതിക വിദ്യയുടെ നിരന്തരമായ പുരോഗതിയും പരിണാമവും നിലവിലുള്ള സുരക്ഷ സ്വകാര്യതാ നയങ്ങൾ പരിഷ്കരിക്കുന്നതിന് അടിയന്തിരവും അടിസ്ഥാനപരവുമായ ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നുവെന്ന് സന്ദേശത്തിൽ പാപ്പ എടുത്തു പറഞ്ഞു. ശാസ്ത്രീയ ഗവേഷണത്തിൽ ആരോഗ്യ ഡാറ്റയുടെയും ജൈവ സാമ്പിളുകളുടെയും ശേഖരണം, സംരക്ഷണം, ഉപയോഗം എന്നിവയ്ക്കുള്ള അടിസ്ഥാന തത്വങ്ങൾ സ്ഥാപിക്കുന്ന മെഡിക്കൽ നൈതികതയുടെ ഒരു രേഖയായ തായ്പേയ് പ്രഖ്യാപനത്തിന്റെ പരിഷ്കരണത്തിനായി സമർപ്പിച്ചിരിക്കുന്ന മൂന്നാമത്തെ യോഗമാണിത്. അക്രമത്തിനും നാശത്തിനും പകരം വികസനവും സുസ്ഥിരതയും ലക്ഷ്യം വയ്ക്കണം. അവരുടെ വാൾ കൊഴുവും അവരുടെ കുന്തം വാക്കത്തിയുമായി അടിച്ചു രൂപപ്പെടുത്തും എന്ന ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ വചനമാണ് 2026 സൃഷ്ടി പരിപാലനത്തിനായുള്ള ലോക പ്രാർത്ഥനാ ദിനത്തിനായുള്ള പരിശുദ്ധ പിതാവിന്റെ സന്ദേശത്തിന്റെ ശീർഷകമായി തിരഞ്ഞെടുത്തത്. പരമ്പരാഗതമായി സെപ്റ്റംബർ 1 സൃഷ്ടിയുടെ പരിചരണത്തിനായുള്ള ലോക പ്രാർത്ഥനാ ദിനമായി ആഘോഷിക്കുന്നത്. സായുധ സംഘടനകൾ പരിസ്ഥിതിയുടെ അപജയത്തിന് കാരണമാകുന്നുവെന്ന് പാപ്പായുടെ സന്ദേശത്തിന്റെ ശീർഷകം അടിവരയിടുന്നു. ആയുധങ്ങളെ കാർഷിക ഉപകരണങ്ങളാക്കി മാറ്റുന്നതിനെക്കുറിച്ചുള്ള ഏശയ്യ പ്രവാചകന്റെ വചനം അക്രമത്തിനും നാശത്തിനും പകരം വികസനത്തിനും സുസ്ഥിരതയ്ക്കും ഏവരെയും ക്ഷണിക്കുകയും ചെയ്യുന്നു. വത്തിക്കാനിലെ ആശയവിനിമയത്തിനായുള്ള ഡിക്കസ്റ്ററിക്ക് പുതിയ പ്രീഫെക്റ്റ്. വത്തിക്കാനിലെ ആശയവിനിമയത്തിനായുള്ള ഡിക്കസ്റ്ററിയുടെ പുതിയ പ്രീഫെക്റ്റായി ഡോക്ടർ മരിയ മോൺസെറാത്ത് അൽവരാദോയെ ലിയോ 14 പാപ്പ നിയമിച്ചു. മെക്സിക്കൻ വംശജയായ ഡോക്ടർ മരിയയ്ക്ക് അമേരിക്കൻ പൗരത്വമാണ് ഉള്ളത്. ഇതുവരെ അമേരിക്കയിലെ കത്തോലിക്ക ചാനലായ EWTN ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി സേവനമനുഷ്ഠിച്ചു വരവെയാണ് ഈ പുതിയ നിയോഗത്തിലേക്ക് ഡോക്ടർ മരിയയെ പാപ്പ ക്ഷണിക്കുന്നത്. വത്തിക്കാൻ ബസലിക്കയിലേക്കുള്ള പ്രവേശന സമയം വർദ്ധിപ്പിച്ചു. വത്തിക്കാനിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ പത്രോസിന്റെ നാമധേയത്തിലുള്ള പേപ്പൽ ബസലിക്ക വിശ്വാസികൾക്ക് ജൂൺ 1 എല്ലാ ദിവസവും പ്രാദേശിക സമയം 8 തുറന്നിട്ടിരിക്കുമെന്ന് ബസലിക്കയുടെ അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സന്ദർശകരുടെ തിരക്കും പ്രതീക്ഷിക്കുന്ന സുരക്ഷാ പരിശോധന കാത്തിരിപ്പ് സമയവും കണക്കിലെടുത്ത് അവസാന പ്രവേശനം 7:15 ആയിരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ എടുത്തു പറഞ്ഞു. നിർമ്മിത ബുദ്ധിയുടെ വികസനം പൊതുനന്മയ്ക്ക് സഹായകരമാകണം. ആർച്ച് ബിഷപ്പ് ബലസ്ത്രേറോ ഉപയോക്താക്കളെയും ബിസിനസ്സുകളെയും സേവനദാതാക്കളെയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഡിജിറ്റൽ ആന്തരഘടനകളെ അടിസ്ഥാനമാക്കിയുള്ള പ്ലാറ്റ്ഫോം സമ്പദ്വ്യവസ്ഥയിൽ മാന്യമായ തൊഴിലിനെ സംബന്ധിച്ചുള്ള സംവാദത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷകൻ ആർച്ച് ബിഷപ്പ് എത്തോറെ ബലസ്ത്രേറോ പ്രസ്താവന നടത്തി. 114 അന്താരാഷ്ട്ര തൊഴിലാളി സമ്മേളനത്തോടനുബന്ധിച്ചാണ് സംവാദം നടന്നത്. പ്ലാറ്റ്ഫോം സമ്പദ്വ്യവസ്ഥയുടെ ദ്രുതഗതിയിലുള്ള വളർച്ച തൊഴിൽ ലോകത്തെ മാറ്റിമറിച്ചുവെന്നും തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്തതിനോടൊപ്പം പുതിയ രൂപത്തിലുള്ള ചൂഷണതകൾക്ക് തൊഴിലാളികളെ വിധേയമാക്കുന്നുണ്ടെന്നും ആർച്ച് ബിഷപ്പ് എടുത്തു പറഞ്ഞു. സമ്പദ്വ്യവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചകൾ മനുഷ്യവ്യക്തിയുടെ അന്തർലീനമായ ദൈവം നൽകിയ അന്തസ്സിലും ജോലിയുടെ അന്തസ്സിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അടിവരയിട്ടുകൊണ്ട് നിർമ്മിത ബുദ്ധിയുടെ സമീപകാല സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് വെല്ലുവിളികൾ സാങ്കേതികമല്ല, നരവംശാസ്ത്രപരമാണ് എന്ന ലിയോ 14 പാപ്പയുടെ വാക്കുകളും അദ്ദേഹം ഉദ്ധരിച്ചു. നിർമ്മിത ബുദ്ധിയുടെ അധികാരം ഏതാനും കമ്പനികളുടെ കൈകളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതിനെ പരിശുദ്ധ സിംഹാസനം എതിർക്കുന്നുവെന്ന് പറഞ്ഞ അദ്ദേഹം, ആഗോള സമൂഹത്തിന്റെ വിവിധ തലങ്ങളെ ബഹുമാനിക്കുകയും പൊതുനന്മയ്ക്കായി അവരെ സംയുക്തമായി ഉത്തരവാദിത്തപ്പെടുത്തുകയും ചെയ്യുന്ന സഹകരണ രൂപങ്ങൾ പടുത്തുയർത്തണം എന്ന മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് ചാക്രിക ലേഖനത്തിലെ വാക്കുകളും ഉദ്ധരിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി.

നൂറാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. കൃതജ്ഞതാബലിക്കുള്ള സങ്കീർത്തനം എന്ന തലക്കെട്ടോടെയുള്ള നൂറാം സങ്കീർത്തനം ഘോഷയാത്രകളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഗീതമാണെന്ന് കരുതപ്പെടുന്നു. അഞ്ചു വാക്യങ്ങൾ മാത്രമുള്ള ഈ സങ്കീർത്തനത്തിന്റെ ഉള്ളടക്കം യാഹ്വേ ദൈവമാണെന്നുള്ള പ്രഖ്യാപനമാണ്. സ്രഷ്ടാവും തന്റെ ജനത്തെ പരിപാലിക്കുന്നവനുമായ കർത്താവിനെ സന്തോഷത്തോടെയും ഗാനാലാപനത്തോടെയും സ്തുതിക്കുവാൻ സങ്കീർത്തകൻ ഏവരെയും, പ്രത്യേകിച്ച് ഇസ്രായേൽ ജനത്തെ ആഹ്വാനം ചെയ്യുന്നു. ദേവാലയത്തിലേക്കുള്ള ഒരു യാത്രയുടെ പശ്ചാത്തലം ഈ സങ്കീർത്തനത്തിൽ വ്യക്തമാണ്. കർത്താവ് നല്ലവനും കാരുണ്യവാനും വിശ്വസ്തനുമാണെന്ന ബോധ്യത്തോടെയും ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലുള്ള തിരിച്ചറിവോടെയും ദൈവത്തിന് നന്ദി പറയാനും അവന്റെ നാമത്തെ വാഴ്ത്താനും ഇസ്രായേൽ ജനം വിളിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് നമ്മുടെ ഇടയനാണെന്നും അവിടുന്ന് നല്ലവനാണെന്നുമുള്ള തിരിച്ചറിവ് നന്ദിയുടെ ഭാവം നമ്മിൽ നിറയ്ക്കേണ്ടിയിരിക്കുന്നു. ലോകം മുഴുവനും വേണ്ടിയുള്ള ഒരു ക്ഷണമാണ് ഈ സങ്കീർത്തനമെങ്കിലും തങ്ങൾ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണെന്ന തിരിച്ചറിവുള്ള ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഈ സങ്കീർത്തനം അവർക്കുള്ള വ്യക്തിപരമായ ഒരു ക്ഷണമായി മാറുന്നുണ്ട്. തലമുറകളോളം നീണ്ടുനിൽക്കുന്ന അവിടുത്തെ വിശ്വസ്തതയും സ്നേഹവും തലമുറകൾ തിരിച്ചറിയുകയും അതിനോട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രത്യുത്തരിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. എങ്ങനെ, എന്തുകൊണ്ട്, എവിടെ ദൈവത്തെ സ്തുതിക്കണം? നൂറാം സങ്കീർത്തനം എങ്ങനെ, എന്തുകൊണ്ട്, എവിടെ ദൈവത്തെ സ്തുതിക്കണം എന്നിങ്ങനെയുള്ള മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണെന്ന് നമുക്കു കാണാം. ഇതിൽ ഭൂമി മുഴുവൻ കർത്താവിന്റെ മുൻപിൽ ആനന്ദഗീതമുതിർക്കട്ടെ, സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യുവിൻ, ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ എന്നീ ഒന്നും രണ്ടും വാക്യങ്ങൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. മുൻപുള്ള സങ്കീർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തിന്റെ മഹത്വമോ അധികാരമോ ശക്തിയോ വർണ്ണിച്ചുകൊണ്ടല്ല നൂറാം സങ്കീർത്തനം ആരംഭിക്കുന്നത്. ലളിതവും എന്നാൽ കൃത്യവുമായ ഒരു ക്ഷണമാണ് ഇവിടെ നാം കാണുക. ദൈവജനമെന്ന നിലയിൽ ഇസ്രായേൽ ജനത്തിന് ദൈവസന്നിധിയിലുള്ള സ്വീകാര്യത കണക്കിലെടുക്കുമ്പോൾ തന്നെ ഇവിടെ നാം കാണുന്ന ക്ഷണം ഭൂമി മുഴുവനും, അതുകൊണ്ടുതന്നെ സകല ജനതകൾക്കുമുള്ള ഒരു ആഹ്വാനമാണെന്ന് നമുക്കു കാണാം. കർത്താവിനു മുന്നിൽ ആനന്ദഗീതം ഉതിർക്കാനും അവന് സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യാനും അവന്റെ സന്നിധിയിൽ ഗാനാലാപത്തോടെ വരാനുമാണ് സങ്കീർത്തകൻ മുന്നോട്ടു വയ്ക്കുന്ന വിളി. പ്രജകൾ തങ്ങളുടെ രാജാവിനു മുന്നിൽ, ദൈവജനം ദൈവത്തിനു മുന്നിൽ എപ്രകാരമാണോ ആനന്ദിക്കുക, അതേ സന്തോഷത്തോടെ യാഹ്വയ്ക്കു മുന്നിൽ ഗീതമാലപിക്കുക എന്നത് ദൈവത്തിനു മുന്നിൽ ഒരു വിശ്വാസി അനുഭവിക്കേണ്ട സ്വാതന്ത്ര്യത്തിന്റെയും ആനന്ദത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും മനോഭാവങ്ങളെ വ്യക്തമാക്കുന്നുണ്ട്. ഒരു അധികാരിയുടെയോ രാജാവിന്റെയോ മുന്നിൽ പ്രജകൾ തങ്ങളുടെ കടമകൾ നിർവഹിക്കുന്നതുപോലെയോ ദേവാലയത്തിൽ തങ്ങളുടെ തവണയനുസരിച്ച് ഔപചാരികമായി ഒരുവൻ ശുശ്രൂഷ ചെയ്യുന്നതുപോലെയോ അല്ല, സന്തോഷത്തോടെ മനസ്സു നിറഞ്ഞു വേണം ദൈവത്തിന് ശുശ്രൂഷ ചെയ്യേണ്ടത് എന്ന ഒരു ബോധ്യമാണ് രണ്ടാം വാക്യത്തിന്റെ ആദ്യ ഭാഗം നൽകുന്നത്. ദൈവവുമായുള്ള ബന്ധം ആനന്ദത്തിന്റേതായിരിക്കണമെന്ന ഒരു ചിന്ത കൂടി ഇവിടെ നമുക്കു കാണാം. മറ്റ് പല സങ്കീർത്തനങ്ങളിലുമെന്ന പോലെ ഗാനാലാപത്തിലൂടെയുള്ള സ്തുതിയർപ്പണത്തിന്റെ പ്രാധാന്യവും ഈ വാക്യത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ദൈവസ്തുതിയുടെ പ്രധാനപ്പെട്ട ഒരു മാർഗവും ഗാനാലാപനമാണ്. സംഗീതത്തോടെയുള്ള സ്തുതിയർപ്പിക്കൽ എല്ലാ സംസ്കാരങ്ങളിലും തന്നെ മെച്ചപ്പെട്ട ആരാധനയുടെ പ്രകടനമായാണല്ലോ കണക്കാക്കപ്പെടുന്നത്. എന്തുകൊണ്ട് ദൈവത്തിന് നാം സ്തുതിയർപ്പിക്കണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്, കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ, അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മൾ അവിടുത്തേതാണ്, നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു എന്ന മൂന്നാം വാക്യത്തിലും, കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും എന്ന അഞ്ചാം വാക്യത്തിലും നാം കാണുന്നത്. യാഹ്വേ കർത്താവ് ദൈവമാണെന്ന ബോധ്യത്തിൽ നിന്നാണ് എന്തുകൊണ്ട് അവനെ സ്തുതിക്കണം എന്ന തിരിച്ചറിവ് നമ്മിൽ ഉളവാകുന്നത്. ഇസ്രായേലിന്റെയും നമ്മുടെയും ലോകം മുഴുവന്റെയും സ്രഷ്ടാവും പരിപാലകനുമാണവിടുന്ന് എന്ന അറിവ് എന്തുകൊണ്ട്
കർത്താവിന് സ്തുതിഗീതമാലപിക്കണമെന്ന നമ്മുടെ ബോധ്യത്തെ കൂടുതൽ ആഴപ്പെടുത്തുകയും ആധികാരികമാക്കുകയും ചെയ്യും. നമുക്ക് നാം തന്നെ മതി എന്ന ചിന്തയും നമുക്ക് നമ്മെത്തന്നെ മെനഞ്ഞെടുക്കാമെന്ന വിചാരവുമൊക്കെ എത്ര ബാലിശവും അർത്ഥരഹിതവുമാണെന്നും നാമല്ല ദൈവമാണ് സകലത്തിന്റെയും സൃഷ്ടാവും യഥാർത്ഥ പരിപാലകനുമെന്നുള്ള ഒരു ഉദ്ബോധനം ഈ വരികളിലൂടെ സങ്കീർത്തകൻ ലോകത്തിനു മുഴുവനുമായി മുന്നോട്ടു വയ്ക്കുന്നുണ്ട്. കർത്താവ് മേയ്ക്കുന്ന അജഗണമെന്ന ഒരു ചിത്രം ഇസ്രായേൽ ജനതയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. തന്റെ ആടുകളെ ഒരിടയൻ എപ്രകാരം പരിപാലിക്കുന്നുവോ അതേ കരുതലോടെയാണ് ദൈവം നമ്മെ പരിപാലിക്കുന്നത്. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന 23-ാം സങ്കീർത്തനം 1-ാം വാക്യവും സമാന ചിന്ത മുന്നോട്ടുവയ്ക്കുന്ന 95-ാം സങ്കീർത്തനം 7-ാം വാക്യവുമൊക്കെ ഈയൊരു ആശയത്തെ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. ഏതാണ് ദൈവത്തിന് സ്തുതിയർപ്പിക്കാനുള്ള ഏറ്റവും മികച്ച ഇടം എന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരവും ഈ ചെറിയ സങ്കീർത്തനം നൽകുന്നുണ്ട്. 4-ാം വാക്യത്തിലാണ് നാം ഇതു കാണുക. കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ, സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ, അവിടുത്തേക്ക് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. ദൈവത്തിന്റെ ഭവനമായ ദേവാലയമാണ് ദൈവസ്തുതികൾ ആലപിക്കുവാൻ ഏറ്റവും മികച്ച ഇടമെന്ന ഒരു ബോധ്യമാണ് ഇവിടെ നമുക്ക് ലഭിക്കുക. ലോകം മുഴുവനും ദൈവസാന്നിധ്യമുണ്ടെങ്കിലും അവന്റെ പ്രത്യേക സാന്നിധ്യമുള്ള ദൈവഭവനമായി കരുതപ്പെടുന്ന ദേവാലയത്തിൽ പ്രവേശിക്കുന്ന വിശ്വാസിക്ക് ദൈവസാന്നിധ്യത്തിലായിരിക്കാൻ സാധിക്കുന്നതുതന്നെ അവന്റെ സ്തുതികൾ ആലപിക്കുവാനുള്ള ഒരു കാരണമായി മാറുന്നുണ്ട്. ദേവാലയമെന്ന ഒരിടത്തിന്റെ സാമൂഹികമായ പ്രാധാന്യം കൂടിയാണ് സങ്കീർത്തനം നമുക്കു മുന്നിൽ എടുത്തുകാട്ടുന്നത്. ഹൃദയത്തിലും നമ്മുടെ സ്വകാര്യയിടങ്ങളിലും ഭവനങ്ങളിലും ഉയരുന്ന ദൈവസ്തുതി ദൈവത്തിനു മുന്നിൽ സ്വീകാര്യത കുറഞ്ഞതല്ല എങ്കിലും ദേവാലയത്തിൽ സമൂഹത്തിനും സഹോദരങ്ങൾക്കുമൊപ്പമുള്ള ദൈവാരാധനയും സ്തുതിയും ചുറ്റുമുള്ളവർക്ക് ഒരു സാക്ഷ്യവും സഹായവുമായി മാറുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം. സങ്കീർത്തനം ജീവിതത്തിൽ. കർത്താവ് നല്ലവനും നമ്മുടെ സൃഷ്ടാവും പരിപാലകനുമാണെന്ന തിരിച്ചറിവിൽ അവനോട് ചേർന്നു നിൽക്കാനും അവനു മുന്നിൽ സന്തോഷപൂർവം സ്തുതിയും ശുശ്രൂഷയുമർപ്പിക്കാനും നമ്മെ ആഹ്വാനം ചെയ്യുന്ന 100-ാം സങ്കീർത്തന വിചിന്തനം ചുരുക്കുമ്പോൾ ഈ ചെറുഗീതം നമുക്കു മുന്നിൽ വയ്ക്കുന്ന ഉദ്ബോധനങ്ങൾ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് നന്ദിയുള്ള മനുഷ്യരായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. യാഹ്വയുടെ വിശ്വസ്തതയും സ്നേഹവും ഇസ്രായേൽ ജനത്തിനു മാത്രമല്ല നാം ഉൾപ്പെടുന്ന തലമുറകളോളം നീണ്ടുനിൽക്കുന്നതാണെന്ന ബോധ്യം നമ്മിൽ പ്രത്യാശയും ശരണവും വളർത്തട്ടെ. ദൈവത്തിന്റെ അജഗണമാണ് നാം എന്ന ബോധ്യം അവനോട് ചേർന്നു നിൽക്കാനും അവനിൽ സുരക്ഷിതത്വം കണ്ടെത്താനും നമ്മെ സഹായിക്കട്ടെ. ഇസ്രായേൽ ജനം മാത്രമല്ല സങ്കീർത്തകൻ 1-ാം വാക്യത്തിൽ ആഹ്വാനം ചെയ്തതുപോലെ ഭൂമി മുഴുവനും യാഹ്വയെ തങ്ങളുടെ ദൈവവും നാഥനുമായി തിരിച്ചറിഞ്ഞ് അവന്റെ ദേവാലയത്തിൽ ആരാധിക്കുകയും സ്തുതിഗീതങ്ങൾ ആലപിക്കുകയും ചെയ്യുന്ന ഒരു ദിനത്തിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. മനോഹരമായ ദേവാലയാങ്കണത്തിൽ മാലാഖമാർക്കും സ്വർഗീയ വൃന്ദങ്ങൾക്കുമൊപ്പം നമുക്കും നിത്യം വസിക്കുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് സ്വീകാര്യമായ ഒരു സ്തുതിഗീതമായി ജീവിതം സമർപ്പിക്കുകയും ചെയ്യാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 100-ാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. പരണീയം സ്റ്റീഫൻസൺ എഴുതി, റെവറൻ ജസ്റ്റിൻ ജോസ് സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം റിയാദാസ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. ആരോഗ്യ സംരക്ഷണ ഡാറ്റാബേസുകൾ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം പാപ്പ. പൊന്തിഫിക്കൽ അക്കാദമി ഫോർ ലൈഫ്, വേൾഡ് മെഡിക്കൽ അസോസിയേഷൻ, ഇസ്രായേൽ മെഡിക്കൽ അസോസിയേഷൻ എന്നിവർ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആരോഗ്യ വിവരങ്ങളുടെ സംരക്ഷണം സംബന്ധിച്ച തായ്പേയ് പ്രഖ്യാപനത്തിന്റെ പരിഷ്കരണത്തിനായി ജൂൺ മാസം 1-2 തീയതികളിൽ നടക്കുന്ന യോഗത്തിൽ സംബന്ധിക്കുന്നവരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പാപ്പയുടെ സന്ദേശം കൈമാറി. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനൽ പിയത്രോ പരോളിന്റെ കയ്യൊപ്പോടുകൂടി പൊന്തിഫിക്കൽ അക്കാദമി ഫോർ ലൈഫിന്റെ പ്രസിഡന്റ് മോൺസിഞ്ഞോർ പെഗോരാരായ്ക്കാണ് സന്ദേശം അയച്ചത്. സാങ്കേതിക വിദ്യയുടെ നിരന്തരമായ പുരോഗതിയും പരിണാമവും നിലവിലുള്ള സുരക്ഷ സ്വകാര്യതാ നയങ്ങൾ പരിഷ്കരിക്കുന്നതിന് അടിയന്തിരവും അടിസ്ഥാനപരവുമായ ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നുവെന്ന് സന്ദേശത്തിൽ പാപ്പ എടുത്തു പറഞ്ഞു. ശാസ്ത്രീയ ഗവേഷണത്തിൽ ആരോഗ്യ ഡാറ്റയുടെയും ജൈവ സാമ്പിളുകളുടെയും ശേഖരണം, സംരക്ഷണം, ഉപയോഗം എന്നിവയ്ക്കുള്ള അടിസ്ഥാന തത്വങ്ങൾ സ്ഥാപിക്കുന്ന മെഡിക്കൽ നൈതികതയുടെ ഒരു രേഖയായ തായ്പേയ് പ്രഖ്യാപനത്തിന്റെ പരിഷ്കരണത്തിനായി സമർപ്പിച്ചിരിക്കുന്ന മൂന്നാമത്തെ യോഗമാണിത്. അക്രമത്തിനും നാശത്തിനും പകരം വികസനവും സുസ്ഥിരതയും ലക്ഷ്യം വയ്ക്കണം. അവരുടെ വാൾ കൊഴുവും അവരുടെ കുന്തം വാക്കത്തിയുമായി അടിച്ചു രൂപപ്പെടുത്തും എന്ന ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിലെ വചനമാണ് 2026 സൃഷ്ടിപരിപാലനത്തിനായുള്ള ലോക പ്രാർത്ഥനാ ദിനത്തിനായുള്ള പരിശുദ്ധ പിതാവിന്റെ സന്ദേശത്തിന്റെ ശീർഷകമായി തിരഞ്ഞെടുത്തത്. പരമ്പരാഗതമായി 1 സെപ്റ്റംബർ സൃഷ്ടിയുടെ പരിചരണത്തിനായുള്ള ലോക പ്രാർത്ഥനാ ദിനമായി ആഘോഷിക്കുന്നത്. സായുധ സംഘടനകൾ പരിസ്ഥിതിയുടെ അപജയത്തിന് കാരണമാകുന്നുവെന്ന് പാപ്പായുടെ സന്ദേശത്തിന്റെ ശീർഷകം അടിവരയിടുന്നു. ആയുധങ്ങളെ കാർഷിക ഉപകരണങ്ങളാക്കി മാറ്റുന്നതിനെക്കുറിച്ചുള്ള ഏഷ്യ പ്രവാചകന്റെ വചനം അക്രമത്തിനും നാശത്തിനും പകരം വികസനത്തിനും സുസ്ഥിരതയ്ക്കും ഏവരെയും ക്ഷണിക്കുകയും ചെയ്യുന്നു. വത്തിക്കാനിലെ ആശയവിനിമയത്തിനായുള്ള ഡിക്കസ്റ്ററിക്ക് പുതിയ പ്രീഫെക്റ്റ്. വത്തിക്കാനിലെ ആശയവിനിമയത്തിനായുള്ള ഡിക്കസ്റ്ററിയുടെ പുതിയ പ്രീഫെക്റ്റായി ഡോക്ടർ മരിയ മോൺസെറാത്ത് അൽവരാദോയെ ലിയോ 14 പാപ്പ നിയമിച്ചു. മെക്സിക്കൻ വംശജയായ ഡോക്ടർ മരിയയ്ക്ക് അമേരിക്കൻ പൗരത്വമാണ് ഉള്ളത്. ഇതുവരെ അമേരിക്കയിലെ കത്തോലിക്ക ചാനലായ EWTN ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി സേവനമനുഷ്ഠിച്ചു വരവെയാണ് ഈ പുതിയ നിയോഗത്തിലേക്ക് ഡോക്ടർ മരിയയെ പാപ്പ ക്ഷണിക്കുന്നത്. വത്തിക്കാൻ ബസലിക്കയിലേക്കുള്ള പ്രവേശന സമയം വർദ്ധിപ്പിച്ചു. വത്തിക്കാനിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ പത്രോസിന്റെ നാമധേയത്തിലുള്ള പേപ്പൽ ബസലിക്ക വിശ്വാസികൾക്ക് ജൂൺ മാസം 1 എല്ലാ ദിവസവും പ്രാദേശിക സമയം 8 തുറന്നിട്ടിരിക്കുമെന്ന് ബസലിക്കയുടെ അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സന്ദർശകരുടെ തിരക്കും പ്രതീക്ഷിക്കുന്ന സുരക്ഷാ പരിശോധന കാത്തിരിപ്പ് സമയവും കണക്കിലെടുത്ത് അവസാന പ്രവേശനം 7:15 ആയിരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ എടുത്തു പറഞ്ഞു. നിർമ്മിത ബുദ്ധിയുടെ വികസനം പൊതുനന്മയ്ക്ക് സഹായകരമാകണം. ആർച്ച് ബിഷപ്പ് ബലസ്ത്രേറോ. ഉപയോക്താക്കളെയും ബിസിനസ്സുകളെയും സേവനദാതാക്കളെയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഡിജിറ്റൽ ആന്തരഘടനകളെ അടിസ്ഥാനമാക്കിയുള്ള പ്ലാറ്റ്ഫോം സമ്പദ്വ്യവസ്ഥയിൽ മാന്യമായ തൊഴിലിനെ സംബന്ധിച്ചുള്ള സംവാദത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷകൻ ആർച്ച് ബിഷപ്പ് എത്തോറെ ബലസ്ത്രേറോ പ്രസ്താവന നടത്തി. 114 അന്താരാഷ്ട്ര തൊഴിലാളി സമ്മേളനത്തോടനുബന്ധിച്ചാണ് സംവാദം നടന്നത്. പ്ലാറ്റ്ഫോം സമ്പദ്വ്യവസ്ഥയുടെ ദ്രുതഗതിയിലുള്ള വളർച്ച തൊഴിൽ ലോകത്തെ മാറ്റിമറിച്ചുവെന്നും തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്തതിനോടൊപ്പം പുതിയ രൂപത്തിലുള്ള ചൂഷണതകൾക്ക് തൊഴിലാളികളെ വിധേയമാക്കുന്നുണ്ടെന്നും ആർച്ച് ബിഷപ്പ് എടുത്തു പറഞ്ഞു. സമ്പദ്വ്യവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചകൾ മനുഷ്യവ്യക്തിയുടെ അന്തർലീനമായ ദൈവം നൽകിയ അന്തസ്സിലും ജോലിയുടെ അന്തസ്സിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അടിവരയിട്ടുകൊണ്ട് നിർമ്മിത ബുദ്ധിയുടെ സമീപകാല സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് വെല്ലുവിളികൾ സാങ്കേതികമല്ല, നരവംശാസ്ത്രപരമാണ് എന്ന ലിയോ 14 പാപ്പയുടെ വാക്കുകളും അദ്ദേഹം ഉദ്ധരിച്ചു. നിർമ്മിത ബുദ്ധിയുടെ അധികാരം ഏതാനും കമ്പനികളുടെ കൈകളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതിനെ പരിശുദ്ധ സിംഹാസനം എതിർക്കുന്നുവെന്ന് പറഞ്ഞ അദ്ദേഹം, ആഗോള സമൂഹത്തിന്റെ വിവിധ തലങ്ങളെ ബഹുമാനിക്കുകയും പൊതുനന്മയ്ക്കായി അവരെ സംയുക്തമായി ഉത്തരവാദിത്തപ്പെടുത്തുകയും ചെയ്യുന്ന സഹകരണ രൂപങ്ങൾ പടുത്തുയർത്തണം എന്ന മാഗ്നിഫിക്ക ഹ്യൂമാനിതാസ് ചാക്രിക ലേഖനത്തിലെ വാക്കുകളും ഉദ്ധരിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി.

നൂറാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. കൃതജ്ഞതാബലിക്കുള്ള സങ്കീർത്തനം എന്ന തലക്കെട്ടോടെയുള്ള നൂറാം സങ്കീർത്തനം ഘോഷയാത്രകളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഗീതമാണെന്ന് കരുതപ്പെടുന്നു. അഞ്ചു വാക്യങ്ങൾ മാത്രമുള്ള ഈ സങ്കീർത്തനത്തിന്റെ ഉള്ളടക്കം യാഹ്വേ ദൈവമാണെന്നുള്ള പ്രഖ്യാപനമാണ്. സ്രഷ്ടാവും തന്റെ ജനത്തെ പരിപാലിക്കുന്നവനുമായ കർത്താവിനെ സന്തോഷത്തോടെയും ഗാനാലാപനത്തോടെയും സ്തുതിക്കുവാൻ സങ്കീർത്തകൻ ഏവരെയും, പ്രത്യേകിച്ച് ഇസ്രായേൽ ജനത്തെ ആഹ്വാനം ചെയ്യുന്നു. ദേവാലയത്തിലേക്കുള്ള ഒരു യാത്രയുടെ പശ്ചാത്തലം ഈ സങ്കീർത്തനത്തിൽ വ്യക്തമാണ്. കർത്താവ് നല്ലവനും കാരുണ്യവാനും വിശ്വസ്തനുമാണെന്ന ബോധ്യത്തോടെയും ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലുള്ള തിരിച്ചറിവോടെയും ദൈവത്തിന് നന്ദി പറയാനും അവന്റെ നാമത്തെ വാഴ്ത്താനും ഇസ്രായേൽ ജനം വിളിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് നമ്മുടെ ഇടയനാണെന്നും അവിടുന്ന് നല്ലവനാണെന്നുമുള്ള തിരിച്ചറിവ് നന്ദിയുടെ ഭാവം നമ്മിൽ നിറയ്ക്കേണ്ടിയിരിക്കുന്നു. ലോകം മുഴുവനും വേണ്ടിയുള്ള ഒരു ക്ഷണമാണ് ഈ സങ്കീർത്തനമെങ്കിലും തങ്ങൾ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണെന്ന തിരിച്ചറിവുള്ള ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഈ സങ്കീർത്തനം അവർക്കുള്ള വ്യക്തിപരമായ ഒരു ക്ഷണമായി മാറുന്നുണ്ട്. തലമുറകളോളം നീണ്ടുനിൽക്കുന്ന അവിടുത്തെ വിശ്വസ്തതയും സ്നേഹവും തലമുറകൾ തിരിച്ചറിയുകയും അതിനോട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രത്യുത്തരിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. എങ്ങനെ, എന്തുകൊണ്ട്, എവിടെ ദൈവത്തെ സ്തുതിക്കണം? നൂറാം സങ്കീർത്തനം എങ്ങനെ, എന്തുകൊണ്ട്, എവിടെ ദൈവത്തെ സ്തുതിക്കണം എന്നിങ്ങനെയുള്ള മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണെന്ന് നമുക്കു കാണാം. ഇതിൽ ഭൂമി മുഴുവൻ കർത്താവിന്റെ മുൻപിൽ ആനന്ദഗീതമുതിർക്കട്ടെ, സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യുവിൻ, ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ എന്നീ ഒന്നും രണ്ടും വാക്യങ്ങൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. മുൻപുള്ള സങ്കീർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തിന്റെ മഹത്വമോ അധികാരമോ ശക്തിയോ വർണ്ണിച്ചുകൊണ്ടല്ല നൂറാം സങ്കീർത്തനം ആരംഭിക്കുന്നത്. ലളിതവും എന്നാൽ കൃത്യവുമായ ഒരു ക്ഷണമാണ് ഇവിടെ നാം കാണുക. ദൈവജനമെന്ന നിലയിൽ ഇസ്രായേൽ ജനത്തിന് ദൈവസന്നിധിയിലുള്ള സ്വീകാര്യത കണക്കിലെടുക്കുമ്പോൾ തന്നെ ഇവിടെ നാം കാണുന്ന ക്ഷണം ഭൂമി മുഴുവനും, അതുകൊണ്ടുതന്നെ സകല ജനതകൾക്കുമുള്ള ഒരു ആഹ്വാനമാണെന്ന് നമുക്കു കാണാം. കർത്താവിനു മുന്നിൽ ആനന്ദഗീതം ഉതിർക്കാനും അവന് സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യാനും അവന്റെ സന്നിധിയിൽ ഗാനാലാപത്തോടെ വരാനുമാണ് സങ്കീർത്തകൻ മുന്നോട്ടു വയ്ക്കുന്ന വിളി. പ്രജകൾ തങ്ങളുടെ രാജാവിനു മുന്നിൽ, ദൈവജനം ദൈവത്തിനു മുന്നിൽ എപ്രകാരമാണോ ആനന്ദിക്കുക, അതേ സന്തോഷത്തോടെ യാഹ്വയ്ക്കു മുന്നിൽ ഗീതമാലപിക്കുക എന്നത് ദൈവത്തിനു മുന്നിൽ ഒരു വിശ്വാസി അനുഭവിക്കേണ്ട സ്വാതന്ത്ര്യത്തിന്റെയും ആനന്ദത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും മനോഭാവങ്ങളെ വ്യക്തമാക്കുന്നുണ്ട്. ഒരു അധികാരിയുടെയോ രാജാവിന്റെയോ മുന്നിൽ പ്രജകൾ തങ്ങളുടെ കടമകൾ നിർവഹിക്കുന്നതുപോലെയോ ദേവാലയത്തിൽ തങ്ങളുടെ തവണയനുസരിച്ച് ഔപചാരികമായി ഒരുവൻ ശുശ്രൂഷ ചെയ്യുന്നതുപോലെയോ അല്ല, സന്തോഷത്തോടെ മനസ്സു നിറഞ്ഞു വേണം ദൈവത്തിന് ശുശ്രൂഷ ചെയ്യേണ്ടത് എന്ന ഒരു ബോധ്യമാണ് രണ്ടാം വാക്യത്തിന്റെ ആദ്യ ഭാഗം നൽകുന്നത്. ദൈവവുമായുള്ള ബന്ധം ആനന്ദത്തിന്റേതായിരിക്കണമെന്ന ഒരു ചിന്ത കൂടി ഇവിടെ നമുക്കു കാണാം. മറ്റ് പല സങ്കീർത്തനങ്ങളിലുമെന്ന പോലെ ഗാനാലാപത്തിലൂടെയുള്ള സ്തുതിയർപ്പണത്തിന്റെ പ്രാധാന്യവും ഈ വാക്യത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ദൈവസ്തുതിയുടെ പ്രധാനപ്പെട്ട ഒരു മാർഗവും ഗാനാലാപനമാണ്. സംഗീതത്തോടെയുള്ള സ്തുതിയർപ്പിക്കൽ എല്ലാ സംസ്കാരങ്ങളിലും തന്നെ മെച്ചപ്പെട്ട ആരാധനയുടെ പ്രകടനമായാണല്ലോ കണക്കാക്കപ്പെടുന്നത്. എന്തുകൊണ്ട് ദൈവത്തിന് നാം സ്തുതിയർപ്പിക്കണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്, കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ, അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മൾ അവിടുത്തേതാണ്, നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു എന്ന മൂന്നാം വാക്യത്തിലും, കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും എന്ന അഞ്ചാം വാക്യത്തിലും നാം കാണുന്നത്. യാഹ്വേ കർത്താവ് ദൈവമാണെന്ന ബോധ്യത്തിൽ നിന്നാണ് എന്തുകൊണ്ട് അവനെ സ്തുതിക്കണം എന്ന തിരിച്ചറിവ് നമ്മിൽ ഉളവാകുന്നത്. ഇസ്രായേലിന്റെയും നമ്മുടെയും ലോകം മുഴുവന്റെയും സ്രഷ്ടാവും പരിപാലകനുമാണവിടുന്ന് എന്ന അറിവ്
എന്തുകൊണ്ട് കർത്താവിന് സ്തുതിഗീതമാലപിക്കണമെന്ന നമ്മുടെ ബോധ്യത്തെ കൂടുതൽ ആഴപ്പെടുത്തുകയും ആധികാരികമാക്കുകയും ചെയ്യും. നമുക്ക് നാം തന്നെ മതി എന്ന ചിന്തയും നമുക്ക് നമ്മെത്തന്നെ മെനഞ്ഞെടുക്കാമെന്ന വിചാരവുമൊക്കെ എത്ര ബാലിശവും അർത്ഥരഹിതവുമാണെന്നും നാമല്ല ദൈവമാണ് സകലത്തിന്റെയും സൃഷ്ടാവും യഥാർത്ഥ പരിപാലകനുമെന്നുള്ള ഒരു ഉദ്ബോധനം ഈ വരികളിലൂടെ സങ്കീർത്തകൻ ലോകത്തിനു മുഴുവനുമായി മുന്നോട്ടു വയ്ക്കുന്നുണ്ട്. കർത്താവ് മേയ്ക്കുന്ന അജഗണമെന്ന ഒരു ചിത്രം ഇസ്രായേൽ ജനതയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. തന്റെ ആടുകളെ ഒരിടയൻ എപ്രകാരം പരിപാലിക്കുന്നുവോ അതേ കരുതലോടെയാണ് ദൈവം നമ്മെ പരിപാലിക്കുന്നത്. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന 23-ാം സങ്കീർത്തനം 1-ാം വാക്യവും സമാന ചിന്ത മുന്നോട്ടുവയ്ക്കുന്ന 95-ാം സങ്കീർത്തനം 7-ാം വാക്യവുമൊക്കെ ഈയൊരു ആശയത്തെ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. ഏതാണ് ദൈവത്തിന് സ്തുതിയർപ്പിക്കാനുള്ള ഏറ്റവും മികച്ച ഇടം എന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരവും ഈ ചെറിയ സങ്കീർത്തനം നൽകുന്നുണ്ട്. 4-ാം വാക്യത്തിലാണ് നാം ഇതു കാണുക. കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ, സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ, അവിടുത്തേക്ക് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. ദൈവത്തിന്റെ ഭവനമായ ദേവാലയമാണ് ദൈവസ്തുതികൾ ആലപിക്കുവാൻ ഏറ്റവും മികച്ച ഇടമെന്ന ഒരു ബോധ്യമാണ് ഇവിടെ നമുക്ക് ലഭിക്കുക. ലോകം മുഴുവനും ദൈവസാന്നിധ്യമുണ്ടെങ്കിലും അവന്റെ പ്രത്യേക സാന്നിധ്യമുള്ള ദൈവഭവനമായി കരുതപ്പെടുന്ന ദേവാലയത്തിൽ പ്രവേശിക്കുന്ന വിശ്വാസിക്ക് ദൈവസാന്നിധ്യത്തിലായിരിക്കാൻ സാധിക്കുന്നതുതന്നെ അവന്റെ സ്തുതികൾ ആലപിക്കുവാനുള്ള ഒരു കാരണമായി മാറുന്നുണ്ട്. ദേവാലയമെന്ന ഒരിടത്തിന്റെ സാമൂഹികമായ പ്രാധാന്യം കൂടിയാണ് സങ്കീർത്തനം നമുക്കു മുന്നിൽ എടുത്തുകാട്ടുന്നത്. ഹൃദയത്തിലും നമ്മുടെ സ്വകാര്യയിടങ്ങളിലും ഭവനങ്ങളിലും ഉയരുന്ന ദൈവസ്തുതി ദൈവത്തിനു മുന്നിൽ സ്വീകാര്യത കുറഞ്ഞതല്ല എങ്കിലും ദേവാലയത്തിൽ സമൂഹത്തിനും സഹോദരങ്ങൾക്കുമൊപ്പമുള്ള ദൈവാരാധനയും സ്തുതിയും ചുറ്റുമുള്ളവർക്ക് ഒരു സാക്ഷ്യവും സഹായവുമായി മാറുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം. സങ്കീർത്തനം ജീവിതത്തിൽ. കർത്താവ് നല്ലവനും നമ്മുടെ സൃഷ്ടാവും പരിപാലകനുമാണെന്ന തിരിച്ചറിവിൽ അവനോട് ചേർന്നു നിൽക്കാനും അവനു മുന്നിൽ സന്തോഷപൂർവം സ്തുതിയും ശുശ്രൂഷയുമർപ്പിക്കാനും നമ്മെ ആഹ്വാനം ചെയ്യുന്ന 100-ാം സങ്കീർത്തന വിചിന്തനം ചുരുക്കുമ്പോൾ ഈ ചെറുഗീതം നമുക്കു മുന്നിൽ വയ്ക്കുന്ന ഉദ്ബോധനങ്ങൾ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് നന്ദിയുള്ള മനുഷ്യരായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. യാഹ്വയുടെ വിശ്വസ്തതയും സ്നേഹവും ഇസ്രായേൽ ജനത്തിനു മാത്രമല്ല നാം ഉൾപ്പെടുന്ന തലമുറകളോളം നീണ്ടുനിൽക്കുന്നതാണെന്ന ബോധ്യം നമ്മിൽ പ്രത്യാശയും ശരണവും വളർത്തട്ടെ. ദൈവത്തിന്റെ അജഗണമാണ് നാമെന്ന ബോധ്യം അവനോട് ചേർന്നു നിൽക്കാനും അവനിൽ സുരക്ഷിതത്വം കണ്ടെത്താനും നമ്മെ സഹായിക്കട്ടെ. ഇസ്രായേൽ ജനം മാത്രമല്ല സങ്കീർത്തകൻ 1-ാം വാക്യത്തിൽ ആഹ്വാനം ചെയ്തതുപോലെ ഭൂമി മുഴുവനും യാഹ്വയെ തങ്ങളുടെ ദൈവവും നാഥനുമായി തിരിച്ചറിഞ്ഞ് അവന്റെ ദേവാലയത്തിൽ ആരാധിക്കുകയും സ്തുതിഗീതങ്ങൾ ആലപിക്കുകയും ചെയ്യുന്ന ഒരു ദിനത്തിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. മനോഹരമായ ദേവാലയാങ്കണത്തിൽ മാലാഖമാർക്കും സ്വർഗീയ വൃന്ദങ്ങൾക്കുമൊപ്പം നമുക്കും നിത്യം വസിക്കുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് സ്വീകാര്യമായ ഒരു സ്തുതിഗീതമായി ജീവിതം സമർപ്പിക്കുകയും ചെയ്യാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 100-ാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. പരണീയം സ്റ്റീഫൻസൺ എഴുതി, റെവറൻഡ് ജസ്റ്റിൻ ജോസ് സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം റിയാദാസ്.